നഗരത്തിലോട്ട് കൃഷിയാൻ അങ്ങനെ ഉയർത്തിഞ്ഞ് ഉണക്ക ഇമന്നായിക്കുപ്പിയുച്ചാങ്ങില്ല ഉണക്ക ഇമന്നായിക്കുപ്പിയുനാക്കും നാരക്കിലോട്ട് വിലറയാസുക്കിലോട്ട് തമന്നത്തെ ഇമന്നയിലും കയ്യിട്ട് കോങ്ങ അങ്ങനെ ഉയവ് നാരക്കത്തറാക്കുകയവ് കവയമനക്സവുമൊട്ട് ഉവർത്തിഞ്ഞ് മക്കും മക്കും നക്സാലിന് അപ്പൊ സുഖത്തോട്ട് ഈ രാഗം നല്ല